0: ഗരിയേക്കം ആളുകൾ മിന്നെ ബയാം ഖുദ്ദിവുമ ഖലേഗ് ഫാനുഗ വെരി റസ്കലാങ് ഹദ്രത്ത് ദന്നവാ ദിവാഷെ എഹനീ ഹമകശ്വറും തിയ സിഫ കുറവാ ഗരി ആളുകൾ മിന്നം ഒളിച്ചെ അല്ലാഹ് ഇരാദ കുറവിയ ഹമകശ്വറും തിമമ്മം വാഹുഷി ഏകമ തെദ്മഗു ലിബ്ഗം വാ ബയോക്കം ഗേ
1: കീരിത് ഖുർആനുഗ ദിവ തർജമാ മിയദ് മിഗനസ്തിനി സൂറത്തു ബഖറാഗ തിരി സൈബ്ബണ ആയത്തും ഫഷായഗൻ ഈ സൂറത്തുഗ ഹൈദ്ദിയവണ ആയത്തുഗ നിയല തർജമാ വിദാളു ദിവ ഫവണി ഡോക്ടർ മുഹമ്മദ് ഹനീഫ്.
2: അംഗാദി ഉംഗന്നാദി മുനിഫോയി ഫിലുവാ ദിനുമുഗ
3: തെദുവരി കമ്മായകു
2: എക്വരി കമ്മായകു
3: ഏറുവെസ് മിഹാറുവെസ് റയ്യതുന്നായകു റയ്യതുന്ന എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
2: എങ്ങാ സത്രസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്
4: വിസ്മം താജാ കുർമട്ടക അതിരിയുളും കാ തഫാത് കന്തത്തക്കെ കുടഞ്ചെ ഹെ ರಾಜುವ ಸ್ಕ್ರಬು ಬುರಫತ್ ಲಫ್ಸುಫದ ವಿಸ್ನಂಜೆ ಕುಳಿವರ್ತಕ್ಕೆ ವಿಸ್ನು ತಾಜಾ ಕಮ್ಮತಿಗೆ ಭೇಟುಮ ಕುಳಿವಿದಾನ್ ಕುಳಿವರ್ತಕ್ಕೆ
5: ಮಿಫದ ಕುಳಿವರೆ ಕುಳಿಹೆದುಮಕಿ ವಿಸ್ನು ತರಗ್ಗಿ ವಾಣಿಕಮೆ.

ദെങ് ഏകെ തിരേൻ അണിയാവെരുവി മീഹും എവരെ നക്കിയാശേ എങ്കെ ബസ് എനൂം ബഹക ബദൽ കൊഫൂവെ ദെങ് എ അണിയാവെരുവി മീഹുംഗെ മച്ച എവരെ ഫാസഖുവി കംഗെ സബബും ഉടും അജാബെ തിമൻ റസ്കലാങ്കെ ബാവാലെ വീമെ.

0: അംഗാദീ ഉംഗന്നാദീ മുനിഫോയി ഫിലുവാ ദിനുമുഗ
1: തെദുവെരികം മായകോ
0: എക്വെരികം മായകോ
1: ഏരുവെസ് മിഹാരുവെസ് റയിതുന്നായകോ റയിതുന്ന എംമെഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാഹേർട്സ് എഫ് എം ബാൻഡ്

0: അംഗാദീ ഉംഗണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് രയിതുണ്ണായകു രയിതുണ്ണ എമ്മെ ഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ് එංහා සතරස්තේක සාලිස් නුවේ කිලෝ හර්ට්ස් මීඩියම් වේව් අඩිහ නුවේ මෙගා හර්ට්ස් FM බෑන්ඩ්
1: දිවහිරාජ්‍යයේ අඩු